മത്തേയു എഴുതിന സുവിശേഷ പുസ്തകം 6-ാം അധികാരം. മനുഷ്യർ കാണവേണ്ടുമെന്ന് അവർക്ക് മുൻപാക ഉങ്ങൾ ധർമ്മത്തെ ചെയ്യാതെ പഠിക്ക് എച്ചരിക്കയായിരുങ്ങൾ. ചെയ്താൽ പരലോകത്തിലിരിക്കുന്ന ഉങ്ങൾ പിതാവിനിടത്തിൽ ഉങ്ങൾക്ക് ഫലനില്ല. ആകിയാൽ നീ ധർമ്മം ചെയ്യും പോത് മനുഷ്യരാൽ പുകഴപ്പെടുവതക്ക് മായക്കാരർ ആലയങ്ങളിലും വീതികളിലും ചെയ്തത് പോലെ ഉണക്ക് മുൻപാക താരെ ഊതുവിയാതെ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ധർമ്മം ചെയ്യും പോത് ഉൻ ധർമ്മം അന്തരംഗമായിരുപ്പതക്ക് ഉൻ വലതു കൈ ചെയ്യുന്നതേ ഉൻ ഇടതു കൈ അറിയാതിരിക്ക കടവത്. അപ്പോഴത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ താമേ ഉണക്ക് വെളിയരംഗമായി ഫലനളിപ്പാർ. അന്റിയും നീ ജപം പണ്ണും പോത് മായക്കാരെ പോലിരിക്ക വേണ്ടാം. മനുഷ്യർ കാണുംപടിയാക അവർ ജപ ആലയങ്ങളിലും വീതികളിൽ സന്ധികളിലും നിന്ന് ജപം പണ വരുമ്പുകാർ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ജപം പണ്ണും പോത് ഉൻ അറി വീട്ടുക്കുൾ പ്രവേശിത്ത് ഉൻ കഥവെ പൂട്ടി അന്തരംഗത്തിൽ ഇരിക്കുന്ന ഉൻ പിതാവെ നോക്കി ജപം പണ്. അപ്പോഴത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ വെളിയരംഗമായി ഉണക്ക് ഫലനളിപ്പാർ. അന്റിയും നിങ്ങൾ ജപം പണ്ണും പോത് അജ്ഞാനികളെ പോലെ വീൺ വാർത്തകളെ അലപ്പാതെയുങ്ങൾ. അവർ അധിക വസനിപ്പിനാൽ തങ്ങൾ ജപം കേൾക്കപ്പെടുമെന്ന് നിനക്കുകൾ. അവരെ പോലെ നിങ്ങൾ ചെയ്യാതിരുങ്ങൾ. ഉങ്ങൾ പിതാവെ നോക്കി നിങ്ങൾ വേണ്ടി കൊള്ളുകൃതക്ക് മുന്നമേ ഉങ്ങൾക്ക് ഇന്നത് തേവയെന്ന് അവർ അറിഞ്ഞിരിക്കാർ. നിങ്ങൾ ജപം പണ വേണ്ടിയ വിധമാവത് പരമണ്ഡലങ്ങളിലിരിക്കുന്ന എങ്കൽ പിതാവേ ഉമ്മടിയ നാമം പരിശുദ്ധപ്പെടുവതാക. ഉമ്മടിയ രാജ്യം വരുവതാക. ഉമ്മടിയ സിത്തം പരമണ്ഡലത്തിലെ ചെയ്യപ്പെടുകിറത് പോലെ ഭൂമിയിലെയും ചെയ്യപ്പെടുവതാക. എങ്ങൾക്ക് വേണ്ടിയ ആഹാരത്തെ ഇന്ന് എങ്ങൾക്ക് താരും. എങ്ങൾ കടനാളികൾക്ക് നാങ്ങൾ മന്നിക്കുന്നത് പോലെ എങ്ങൾ കടങ്ങളെ എങ്ങൾക്ക് മന്നിയും. എങ്ങളെ സോധനയ്ക്കുൾപ്പെട പണ്ണാമൽ തീമയിൽ നിന്ന് എങ്ങളെ രക്ഷിത്തുകൊള്ളും. രാജ്യമും വല്ലമയും മഹിമയും എന്നെന്നേക്കും ഉമ്മുടയവകളെ. ആമേൻ എന്നതേ. മനുഷ്യരുടെ തപ്പിതങ്ങളെ നിങ്ങൾ അവർക്ക് മന്നിത്താൽ ഉങ്ങൾ പരമപിതാ ഉങ്ങൾക്കും മന്നിപ്പാർ. മനുഷ്യരുടെ തപ്പിതങ്ങളെ നിങ്ങൾ അവർക്ക് മന്നിയാതിരുന്നാൽ ഉങ്ങൾ പിതാ ഉങ്ങൾ തപ്പിതങ്ങളെയും മന്നിയാതിരുപ്പാർ. നിങ്ങൾ ഉപവാസിക്കും പോത് മായക്കാരെ പോലെ മുഖവാടലായിരാതെയുങ്ങൾ. അവർ ഉപവാസിക്കുന്നതേ മനുഷ്യർ കാണും പൊരുട്ടാക തങ്ങൾ മുഖങ്ങളെ വാട പണ്ണുകാർ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ഉപവാസിക്കും പോത് അന്ത ഉപവാസം മനുഷ്യർക്ക് കാണപ്പെടാമൽ അന്തരംഗത്തിൽ ഇരിക്കുന്ന ഉൻ പിതാവുക്കേ കാണപ്പെടുംപടിയാക ഉൻ തലയ്ക്ക് എണ്ണ പൂശി ഉൻ മുഖത്തെ കഴുവ്. അപ്പോഴത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ ഉനക്ക് വെളിയരംഗമായി ഫലനളിപ്പാർ. ഭൂമിയിലെ ഉങ്ങൾക്ക് പൊക്കിഷങ്ങളെ ചേർത്ത് വയ്ക്ക വേണ്ടാം. ഇങ്ങേ പൂച്ചിയും തുറവും അവകളെ കെടുക്കും. ഇങ്ങേ തിരുടരും കന്നമിട്ട് തിരുടുവാർകൾ. പരലോകത്തിലെ ഉങ്ങൾക്ക് പൊക്കിഷങ്ങളെ ചേർത്ത് വയ്യുങ്ങൾ. അങ്ങേ പൂച്ചിയാവത് തുറവാവത് കെടുക്കുന്നതും ഇല്ല. അങ്ങേ തിരുടർ കന്നമിട്ട് തിരുടുകതും ഇല്ല. ഉങ്ങൾ പൊക്കിഷം എങ്കേ ഇരുക്കുന്നതോ അങ്ങേ ഉങ്ങൾ ഇറുദയമും ഇരിക്കും. കണ്ണാണത് ശരീരത്തിൻ വിളക്കായിരിക്കുന്നത്. ഉൻ കൺ തെളിവായിരുന്നാൽ ഉൻ ശരീരം മുഴുവതും വെളിച്ചമായിരിക്കും. ഉൻ കൺ കെട്ടതായിരുന്നാൽ ഉൻ ശരീരം മുഴുവതും ഇരുളായിരിക്കും. ഇപ്പടി ഉന്നിലുള്ള വെളിച്ചം ഇരുളായിരുന്നാൽ അവിരുൾ എവ്വളവ് അധികമായിരിക്കും. ഇരണ്ട് യജമാനുകൾക്ക് ഊഴിയം ചെയ്യ ഒരുവനാളും കൂടാതെ. ഒരുവനെ പകൈത്ത് മറ്റവനെ സ്നേഹിപ്പാൻ അല്ലത് ഒരുവനെ പറ്റിക്കൊണ്ട് മറ്റവനെ അസട്ടെ പണുവാൻ. ദേവനുക്കും ഉലഹപ്പൊരുളുക്കും ഊഴിയം ചെയ്യ ഉങ്ങളാൽ കൂടാതെ. ആകിയാൽ എന്നത്തെ ഉൺപോം എന്നത്തെ കുടിപ്പോമെന്ന് ഉങ്ങൾ ജീവനുക്കാകും എന്നത്തെ ഉടുപ്പോമെന്ന്
உங்கள் சரீரத்துக்காகவும் கவலைப்படாதிருங்கள் என்று உங்களுக்கு சொல்லுகிறேன். ஆகாரத்தை பார்க்கிலும் ஜீவனும் உடையை பார்க்கிலும் சரீரமும் விசேஷித்தவைகள் அல்லவா? ஆகாயத்து பட்சிகளை கவனித்து பாருங்கள். அவைகள் விதைக்கிறதும் இல்லை, அறுக்கிறதும் இல்லை, களஞ்சியங்களில் சேர்த்து வைக்கிறதும் இல்லை. அவைகளையும் உங்கள் பரமபிதா பிழைப்பூட்டுகிறார். அவைகளை பார்க்கிலும் நீங்கள் விசுவசித்தவர்கள் அல்லவா? கவலைப்படுகிறதினாலே உங்களில் எவன் தன் சரீர அளவோடு ஒரு முளத்தை கூட்டுவான்? உடைக்காகவும் நீங்கள் கவலைப்படுகிறது என்ன? காட்டு புஷ்பங்கள் எப்படி வளருகிறதென்று கவனித்து பாருங்கள். அவைகள் உழைக்கிறதும் இல்லை, நூற்கிறதும் இல்லை. என்றாலும் சாலமோன் முதலாய் தன் சர்வ மகிமையிலும் அவைகளில் ஒன்றைப் போலாகிலும் உடுத்தி இருந்ததில்லை என்று உங்களுக்கு சொல்லுகிறேன். அற்ப விசுவாசிகளே, இன்றைக்கு இருந்து நாளைக்கு அடுப்பிலே போடப்படும் காட்டு புல்லுக்கு தேவன் இவ்விதமாக உடுத்துவித்தால் உங்களுக்கு உடுத்துவிப்பது அதிக நிச்சயம் அல்லவா? ஆகையால் என்னத்தை உண்போம், என்னத்தை குடிப்போம், என்னத்தை உடுப்போம் என்று கவலைப்படாதிருங்கள். இவைகளையெல்லாம் அஞ்ஞானிகள் நாடி தேடுகிறார்கள். இவைகளெல்லாம் உங்களுக்கு வேண்டியவைகள் என்று உங்கள் பரமபிதா அறிந்திருக்கிறார். முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள். அப்பொழுது இவைகளெல்லாம் உங்களுக்கு கூட கொடுக்கப்படும். ஆகையால் நாளைக்காக கவலைப்படாதிருங்கள். நாளைய தினம் தன்னுடையவைகளுக்காக கவலைப்படும். அந்தந்த நாளுக்கு அதினதின் பாடு போதும். ஆமீன்.

മത്തേയു എഴുതിന സുവിശേഷ പുസ്തകം 6-ാം അധികാരം. മനുഷ്യർ കാണവേണ്ടുമെന്ന് അവർക്ക് മുൻപാക ഉങ്ങൾ ധർമ്മത്തെ ചെയ്യാതെ പഠിക്ക് എച്ചരിക്കയായിരുങ്ങൾ. ചെയ്താൽ പരലോകത്തിലിരിക്കുന്ന ഉങ്ങൾ പിതാവിനിടത്തിൽ ഉങ്ങൾക്ക് ഫലനില്ല. ആകിയാൽ നീ ധർമ്മം ചെയ്യും പോത് മനുഷ്യരാൽ പുകഴപ്പെടുവതക്ക് മായക്കാരർ ആലയങ്ങളിലും വീതികളിലും ചെയ്തത് പോലെ ഉണക്ക് മുൻപാക താരെ ഊതുവിയാതെ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ധർമ്മം ചെയ്യും പോത് ഉൻ ധർമ്മം അന്തരംഗമായിരുപ്പതക്ക് ഉൻ വലതുകൈ ചെയ്യുന്നതേ ഉൻ ഇടതുകൈ അറിയാതിരിക്ക കടവത്. അപ്പൊഴുത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ താമേ ഉണക്ക് വെളിയരംഗമായി ഫലനളിപ്പാർ. അന്റിയും നീ ജപം പണ്ണും പോത് മായക്കാരെ പോലിരിക്ക വേണ്ടാം. മനുഷ്യർ കാണുംപടിയാക അവർ ജപ ആലയങ്ങളിലും വീതികളിൽ സന്ധികളിലും നിന്ന് ജപം പണ വരുമ്പുകാർ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ജപം പണ്ണും പോത് ഉൻ അറി വീട്ടുക്കുൾ പ്രവേശിത്ത് ഉൻ കഥവെ പൂട്ടി അന്തരംഗത്തിൽ ഇരിക്കുന്ന ഉൻ പിതാവെ നോക്കി ജപം പണ്ണ്. അപ്പൊഴുത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ വെളിയരംഗമായി ഉണക്ക് ഫലനളിപ്പാർ. അന്റിയും നിങ്ങൾ ജപം പണ്ണും പോത് അജ്ഞാനികളെ പോലെ വീൺ വാർത്തകളെ അലപ്പാതെയുങ്ങൾ. അവർ അധിക വസനിപ്പിനാൽ തങ്ങൾ ജപം കേൾക്കപ്പെടുമെന്ന് നിനക്കുകാർ. അവരെ പോലെ നിങ്ങൾ ചെയ്യാതിരുങ്ങൾ. ഉങ്ങൾ പിതാവെ നോക്കി നിങ്ങൾ വേണ്ടി കൊള്ളുകൃതക്ക് മുന്നമേ ഉങ്ങൾക്ക് ഇന്നത് തേവയെന്ന് അവർ അറിഞ്ഞിരിക്കാർ. നിങ്ങൾ ജപം പണ വേണ്ടിയ വിധമാവത് പരമണ്ഡലങ്ങളിലിരിക്കുന്ന എങ്കൽ പിതാവേ ഉമ്മടിയ നാമം പരിശുദ്ധപ്പെടുവതാക. ഉമ്മടിയ രാജ്യം വരുവതാക. ഉമ്മടിയ സിത്തം പരമണ്ഡലത്തിലെ ചെയ്യപ്പെടുകിറത് പോലെ ഭൂമിയിലെയും ചെയ്യപ്പെടുവതാക. എങ്ങൾക്ക് വേണ്ടിയ ആഹാരത്തെ ഇന്ന് എങ്ങൾക്ക് താരും. എങ്ങൾ കടനാളികൾക്ക് നാങ്ങൾ മന്നിക്കുന്നത് പോലെ എങ്ങൾ കടങ്ങളെ എങ്ങൾക്ക് മന്നിയും. എങ്ങളെ സോധനയ്ക്കുൾപ്പെട പണ്ണാമൽ തീമയിൽ നിന്ന് എങ്ങളെ രക്ഷിത്തുകൊള്ളും. രാജ്യമും വല്ലമയും മഹിമയും എന്തെന്തേക്കും ഉമ്മടയവകളെ. ആമേൻ എന്നതേ. മനുഷ്യരുടെ തപ്പിതങ്ങളെ നിങ്ങൾ അവർക്ക് മന്നിത്താൽ ഉങ്ങൾ പരമപിതാ ഉങ്ങൾക്കും മന്നിപ്പാർ. മനുഷ്യരുടെ തപ്പിതങ്ങളെ നിങ്ങൾ അവർക്ക് മന്നിയാതിരുന്നാൽ ഉങ്ങൾ പിതാ ഉങ്ങൾ തപ്പിതങ്ങളെയും മന്നിയാതിരുപ്പാർ. നിങ്ങൾ ഉപവാസിക്കും പോത് മായക്കാരെ പോലെ മുഖവാടലായിരാതെയുങ്ങൾ. അവർ ഉപവാസിക്കുന്നതേ മനുഷ്യർ കാണും പൊരുട്ടാക തങ്ങൾ മുഖങ്ങളെ വാട പണ്ണുകാർ. അവർ തങ്ങൾ ഫലനെ അടൈന്ന് തീർന്നതെന്ന് മെയ്യാകവേ ഉങ്ങൾക്ക് ചൊല്ലുകേൻ. നീയോ ഉപവാസിക്കും പോത് അന്ത ഉപവാസം മനുഷ്യർക്ക് കാണപ്പെടാമൽ അന്തരംഗത്തിൽ ഇരിക്കുന്ന ഉൻ പിതാവുക്കേ കാണപ്പെടുംപടിയാക ഉൻ തലയ്ക്ക് എണ്ണ പൂശി ഉൻ മുഖത്തെ കഴുവ്. അപ്പൊഴുത് അന്തരംഗത്തിൽ പാർക്കുന്ന ഉൻ പിതാ ഉണക്ക് വെളിയരംഗമായി ഫലനളിപ്പാർ. ഭൂമിയിലെ ഉങ്ങൾക്ക് പൊക്കിഷങ്ങളെ ചേർത്ത് വയ്ക്ക വേണ്ടാം. ഇങ്ങേ പൂച്ചിയും തുറവും അവകളെ കെടുക്കും. ഇങ്ങേ തിരുടരും കന്നമിട്ട് തിരുടുവാർ. പരലോകത്തിലേ ഉങ്ങൾക്ക് പൊക്കിഷങ്ങളെ ചേർത്ത് വയ്യുങ്ങൾ. അങ്ങേ പൂച്ചിയാവത് തുറവാവത് കെടുക്കുന്നതും ഇല്ല. അങ്ങേ തിരുടർ കന്നമിട്ട് തിരുടുകതും ഇല്ല. ഉങ്ങൾ പൊക്കിഷം എങ്കേ ഇരുക്കുന്നതോ അങ്ങേ ഉങ്ങൾ ഇറുദയമും ഇരിക്കും. കണ്ണാണത് ശരീരത്തിൻ വിളക്കായിരിക്കുന്നത്. ഉൻ കൺ തെളിവായിരുന്നാൽ ഉൻ ശരീരം മുഴുവതും വെളിച്ചമായിരിക്കും. ഉൻ കൺ കെട്ടതായിരുന്നാൽ ഉൻ ശരീരം മുഴുവതും ഇരുളായിരിക്കും. ഇപ്പടി ഉന്നിലുള്ള വെളിച്ചം ഇരുളായിരുന്നാൽ അവിരുൾ എവ്വളവ് അധികമായിരിക്കും. ഇരണ്ട് യജമാനുകൾക്ക് ഊഴിയം ചെയ്യ ഒരുവനാളും കൂടാതെ. ഒരുവനെ പകൈത്ത് മറ്റവനെ സ്നേഹിപ്പാൻ അല്ലത് ഒരുവനെ പറ്റിക്കൊണ്ട് മറ്റവനെ അസട്ടെ പണുവാൻ. ദേവനുക്കും ഉലഹപ്പൊരുളുക്കും ഊഴിയം ചെയ്യ ഉങ്ങളാൽ കൂടാതെ. ആകിയാൽ എന്നത്തെ ഉൺപോം എന്നത്തെ കുടിപ്പോമെന്ന് ഉങ്ങൾ ജീവനുക്കാകും എന്നത്തെ ഉടുപ്പോമെന്ന്
உங்கள் சரீரத்துக்காகவும் கவலைப்படாதிருங்கள் என்று உங்களுக்கு சொல்லுகிறேன். ஆகாரத்தை பார்க்கிலும் ஜீவனும் உடையை பார்க்கிலும் சரீரமும் விசேஷித்தவைகள் அல்லவா? ஆகாயத்து பட்சிகளை கவனித்து பாருங்கள். அவைகள் விதைக்கிறதும் இல்லை, அறுக்கிறதும் இல்லை, களஞ்சியங்களில் சேர்த்து வைக்கிறதும் இல்லை. அவைகளையும் உங்கள் பரமபிதா பிழைப்பூட்டுகிறார். அவைகளை பார்க்கிலும் நீங்கள் விசேஷித்தவர்கள் அல்லவா? கவலைப்படுகிறதினாலே உங்களில் எவன் தன் சரீர அளவோடு ஒரு முளத்தை கூட்டுவான்? உடைக்காகவும் நீங்கள் கவலைப்படுகிறது என்ன? காட்டு புஷ்பங்கள் எப்படி வளருகிறதென்று கவனித்து பாருங்கள். அவைகள் உழைக்கிறதும் இல்லை, நூற்கிறதும் இல்லை. என்றாலும் சாலமோன் முதலாய் தன் சர்வ மகிமையிலும் அவைகளில் ஒன்றை போலாகிலும் உடுத்தி இருந்ததில்லை என்று உங்களுக்கு சொல்லுகிறேன். அற்ப விசுவாசிகளே, இன்றைக்கு இருந்து நாளைக்கு அடுப்பிலே போடப்படும் காட்டு புல்லுக்கு தேவன் இவ்விதமாக உடுத்துவித்தால் உங்களுக்கு உடுத்துவிப்பது அதிக நிச்சயம் அல்லவா? ஆகையால் என்னத்தை உண்போம், என்னத்தை குடிப்போம், என்னத்தை உடுப்போம் என்று கவலைப்படாதிருங்கள். இவைகளையெல்லாம் அஞ்ஞானிகள் நாடி தேடுகிறார்கள். இவைகளெல்லாம் உங்களுக்கு வேண்டியவைகள் என்று உங்கள் பரமபிதா அறிந்திருக்கிறார். முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள். அப்பொழுது இவைகளெல்லாம் உங்களுக்கு கூட கொடுக்கப்படும். ஆகையால் நாளைக்காக கவலைப்படாதிருங்கள். நாளைய தினம் தன்னுடையவைகளுக்காக கவலைப்படும். அந்தந்த நாளுக்கு அதினதின் பாடு போதும். ஆமீன்.